എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കടകമാസം 8ാം തീയതി, വെള്ളിയാഴ്ച. സാഹിത്യരംഗം, അറിയിപ്പുകൾ, തുടർന്ന് ലളിതഗാനങ്ങൾ എന്നിവയാണ് ഇന്നത്തെ മലയാളം പരിപാടികൾ.

0: ശ്രീ വിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. സ്വരാജ്ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് എം വി ജോളി ബോയ് നാളെ രാവിലെ 6 മണിക്ക് യാത്ര പുറപ്പെടും. രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ഈ യാത്രാ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. എം വി റാണി ചങ്ക നാളെ രാവിലെ 6:15 ഷഹി ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് രാവിലെ 8:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി ജോളി ബോയ് നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിക്കും. തിരികെ ശ്രീ വിജയപുരത്തേക്ക് രാവിലെ 8:45 മടങ്ങും. നാളെ രാവിലെ 11 മണിക്ക് ഷഹി ദ്വീപിലേക്ക് യാത്ര പുറപ്പെടുന്ന എം വി ബബൂക ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തുടരും. ഉച്ചകഴിഞ്ഞ് 2:30 ഇതേ യാത്രാ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത്. എം വി ഹഡ്ബേ നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഷഹി ദ്വീപിലേക്ക് യാത്ര തുടർന്ന് വൈകുന്നേരം 3:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി റാണി ചങ്ക നാളെ ഉച്ചകഴിഞ്ഞ് 2:30 ഷഹി ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ശ്രീ വിജയപുരത്തേക്കുള്ള ഇതേ യാത്രാ ബോട്ടിന്റെ മടക്കയാത്ര വൈകുന്നേരം 4:30. എം വി റെങ്കത്ത് നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിക്കും. 26-ാം തീയതി അതായത് ഞായറാഴ്ച രാവിലെ 5:30 ഇതേ യാത്രാ ബോട്ട് ഷഹി ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത്. യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ സമാപിച്ചു.
1: It's raining offers on the new age Baleno this season. Upgrade to the bold and techie new age Baleno and get amazing benefits, easy finance options and incredible exchange deals. Rush to your nearest Nexa showroom today and take home the new age Baleno with amazing offers and a 1 lakh kilometer or 3-year warranty. TNC apply. Nexa.

ഇനിയൊരു പ്രത്യേക അറിയിപ്പ്. നിർമ്മാതാക്കൾ, ഉള്ളടക്ക സൃഷ്ടാക്കൾ, നിർമ്മാണ കമ്പനികൾ, പകർപ്പവകാശ ഉടമകൾ, വിവരശേഖരണ വ്യക്തികൾ എന്നിവരുടെ ശ്രദ്ധയ്ക്ക് ഉയർന്ന നിലവാരമുള്ള റേഡിയോ പരിപാടികൾ ലഭ്യമാക്കുന്നതിനായി ആകാശവാണി ശ്രീ വിജയപുരം നിലയത്തിലേക്ക് പരിപാടികൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി പ്രസാർ ഭാരതി ഔദ്യോഗികമായി NIPP, അതായത് നോട്ടീസ് ഇൻവൈറ്റിംഗ് പ്രോഗ്രാം പ്രപ്പോസൽസ്, വിജ്ഞാപനം വഴി അപേക്ഷകൾ ക്ഷണിക്കുന്നു. റവന്യൂ ഷെയറിംഗ് മോഡ് അഥവാ വരുമാനം പങ്കിടുന്ന രീതി, സ്പോൺസേർഡ് പ്രോഗ്രാം മോഡ് അഥവാ പ്രായോജകരെ കണ്ടെത്തി അവതരിപ്പിക്കുന്ന രീതി, ഗ്രാറ്റിസ് മോഡ് അഥവാ സൗജന്യമായി നൽകുന്ന രീതി എന്നിവയാണ് പരിപാടി നിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്ന മൂന്ന് രീതികൾ. റേഡിയോ നാടകങ്ങൾ, ഡോക്യുമെന്ററീസ് അഥവാ റേഡിയോ ഫീച്ചറുകൾ, കഥാവതരണം, ഓഡിയോ പരമ്പരകൾ, പുതുമയാർന്നതും വേറിട്ടതുമായ ശ്രാവ്യരൂപങ്ങൾ, പോഡ്കാസ്റ്റുകൾ, ക്വിസ് മത്സരങ്ങൾ, സംഗീത പ്രാധാന്യമുള്ള പരിപാടികൾ എന്നിവയാണ് ഈ വിജ്ഞാപന പ്രകാരം സമർപ്പിക്കാവുന്ന വിഭാഗങ്ങൾ. പരിപാടികൾ ഹിന്ദി ഭാഷയിൽ 14 മിനിറ്റ് അല്ലെങ്കിൽ 28 മിനിറ്റ് ദൈർഘ്യത്തിൽ ആവശ്യാനുസരണം തയ്യാറാക്കാവുന്നതാണ്. താൽപ്പര്യമുള്ള അപേക്ഷകർ പ്രസാർ ഭാരതി കണ്ടന്റ് സോഴ്സിംഗ് പോളിസി 2024 എന്നതിൻ്റെ ഏറ്റവും പുതിയ ഭേദഗതികൾ ഉൾപ്പെടെ ശ്രദ്ധാപൂർവം വായിച്ച ശേഷം പ്രസ്താവന സമർപ്പിക്കാവുന്നതാണ്. NIPP പ്രകാരം ഏറ്റെടുക്കുന്ന പരിപാടികൾ ആകാശവാണി നെറ്റ്വർക്കിലൂടെ ദേശീയ, പ്രാദേശിക, ലോക്കൽ റേഡിയോ നിലയങ്ങൾ പ്രസാർ ഭാരതി ആകാശവാണി തീരുമാനിക്കുന്ന പ്രകാരം പ്രക്ഷേപണം ചെയ്യപ്പെടുന്നതാണ്. പരിപാടിയുടെ യോഗ്യത, മാർഗനിർദ്ദേശങ്ങൾ, കരാർ വ്യവസ്ഥകൾ, റവന്യൂ ഷെയറിംഗ്, എയർ ബ്രോഡ്കാസ്റ്റ് കോഡ്

0: വാണിജ്യ പരസ്യ നിയമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പോളിസിയിലുണ്ട്. യോഗ്യരായുള്ള അപേക്ഷകർ നിർദ്ദിഷ്ട മാതൃകയിൽ ആവശ്യമായ എല്ലാ വിവരങ്ങളും അനുബന്ധ രേഖകളും സഹിതം HOO@PodBlair.com എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് സമർപ്പിക്കാവുന്നതാണ്. വിശദമായ മാർഗനിർദ്ദേശങ്ങൾക്കും അപേക്ഷാ നടപടിക്രമങ്ങൾക്കും പ്രസാർ ഭാരതിയുടെയും ആകാശവാണിയുടെയും ഔദ്യോഗിക വെബ്സൈറ്റുകൾ സന്ദർശിക്കാവുന്നതാണ്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്ന അവസാന തീയതി 2026 ജൂലൈ 31. ഇന്ത്യയുടെ പൊതുസേവന പ്രക്ഷേപണ ശൃംഖലയിലേക്ക് നിങ്ങളുടെ സൃഷ്ടിപരമായ ഉള്ളടക്കം എത്തിക്കാനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്താതെ പ്രയോജനപ്പെടുത്തുക. പൊതു താൽപര്യാർത്ഥം ആകാശവാണി പുറത്തിറക്കിയതാണ് ഈ അറിയിപ്പ്. സാഹിത്യരംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സാഹിത്യരംഗത്തിൽ ഇന്ന് ബഷീറിന്റെ കഥയുടെ റേഡിയോ ആവിഷ്കാരം കേൾക്കാം.
1: മുച്ചീട്ട് കളിക്കാരന്റെ മകൾ, ബഷീറിന്റെ കഥയുടെ റേഡിയോ ആവിഷ്കാരം. റേഡിയോ രൂപാന്തരം M.K. ശ്രീകുമാർ. പങ്കെടുക്കുന്നവർ: മോഹൻ ചരപ്പറമ്പിൽ, PV വേണുഗോപാലൻ, MM അബ്ദുൾ റസാഖ്.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ചരിത്രപ്രസിദ്ധമായ ഈ നാടകം തുടങ്ങുന്നതിന് മുൻപ് രണ്ടു വാക്ക്. ആദ്യം ഞാൻ സ്വയം പരിചയപ്പെടുത്തട്ടെ. ഞാൻ ദേശങ്ങളായ ദേശങ്ങളുടെയെല്ലാം ചരിത്രകാരൻ. പെൺമക്കൾ, അവർ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ശരി, കഴിയുന്നത്ര വേഗത്തിൽ അവരെ ഒന്നടങ്കം വധിച്ചു കളയുക എന്നതാണ് ഈ നാടകത്തിൻ്റെ ഗുണപാഠം. മഹിളാരത്നങ്ങളും അവരുടെ അനുഭാവികളും ആശ്രിതന്മാരും ഇത് കേട്ട് എന്നോട് വഴക്കിന് വരല്ലേ. ഈ അഭിപ്രായം എൻ്റെ സ്വന്തമാണെന്ന് ആരും വിചാരിക്കരുത്. ഇതിൽ യാതൊരു പങ്കും എനിക്കില്ല. ഞാനൊരു ചരിത്രകാരൻ മാത്രമാണ്. ഇത് സംബന്ധമായി ആർക്കെങ്കിലും ന്യായമായ തോതിൽ വഴക്കിടണമെങ്കിൽ നേരെ ചൊവ്വേ മുച്ചീട്ടുകളിക്കാരൻ ഒറ്റക്കണ്ണൻ പോക്കറുടെ അടുത്താണ് ചെല്ലേണ്ടത്. അദ്ദേഹമാകുന്നു ഈ ചരിത്രനാടകത്തിലെ ദുഃഖിതനായ പ്രധാന നേതാവ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ഹലോ മിസ്റ്റർ പോക്കർ സാഹിബ്, പെൺമക്കളെ ഒന്നടങ്കം വധിച്ചു കളയണമെന്ന താങ്കളുടെ ഭയങ്കരമായ പ്രസ്താവനയുടെ പുറകിലെ ചേതോ വികാരം എന്താണ്?
3: പെൺകുട്ടികളെ ഒറ്റെണ്ണത്തിന് വിശ്വസിക്കാൻ പറ്റൂല. നമ്മുടെ അനുഭവം വെച്ച് പറയാണെന്ന് കുട്ടികോളി, ഞമ്മൻ്റെ മോളാണ് സേനവാന്നറിയാലോ. ഞമ്മുടെ മോളായിട്ട് പറയല്ല, കാണാൻ നല്ല മൊഞ്ചുള്ള പെൺകുട്ടിയാ സേനവ. നല്ല ജോറുള്ള ഒരു ആൺകുട്ടീന് ഓളെ കെട്ടിച്ചു കൊടുക്കണമെന്നാ ഞമ്മൻ്റെ പൂരി. ഓടെ നിക്കായിന് ഞമ്മൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 110 റുപ്യുണ്ട്. ഒരു 500 റുപ്യെങ്കിലും ഉണ്ടാക്കി ഓളുടെ കൈത്തലും കാതിലും നിറയെ പൊൻപണ്ടങ്ങളും ഇട്ട് കൈച്ചിലിന് വകയുള്ള യോഷ്യന്മാർക്ക് ആർക്കെങ്കിലും ഓളെ കെട്ടിച്ചു കൊടുക്കണം. പക്കെങ്കിൽ ഓൾക്കുണ്ടോ ഈ വല്ല വിചാരവും? ബാപ്പാൻ്റെ കലിബ് തകർക്കാൻ നടക്കല്ലേ ഒരുമ്പട്ടോള്. ആ പോക്കറ്റടിക്കാരൻ മണ്ടനല്ലാണ്ട് വേറെ ആരെയും കിട്ടിയില്ലേ ഊക്ക് പ്രേമിക്കാൻ?
2: ഓഹോ, അപ്പോ ആ പോക്കറ്റടിക്കാരൻ മണ്ടൻ മുത്തപ്പയാണല്ലേ ഈ നാടകത്തിലെ പ്രധാന വില്ലൻ?
3: ആ മണ്ടമുത്തപ്പേനെ നിങ്ങൾക്കറിയാലോ, ഇതുപോലൊരു മരക്കൈതേനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. 6 അടി 2 ഇഞ്ച് പൊക്കമുണ്ട്. പക്കെങ്കിൽ ഓൻ്റെ തലയിലും മുയോനും കളിമണ്ണ നിറോ തനി കറമ്പൻ. മേത്ത് തൊട്ട കരിയാവും, പോരാത്തേന് കുറച്ചീച്ച കൊങ്കണ്ണുണ്ട്. സേനവേൻ്റെ ചേലിക്ക് ഓനും ഉമ്മല്ല. ബാപ്പ ഏതോ വലിയ കളവ് കേസിൽ പെട്ട് ജയിലിലായി. ഒടുക്കം അവിടെ കിടന്നെന്നെ മജത്തുമായി. പിന്നെ ഓനാ വെള്ളപ്പല്ലോട് കാണിച്ചിട്ടുള്ള ഒരു ചിരിയുണ്ട്. നമ്മുടെ ശത്രുവായാലും പറയണല്ലോ, ആ ചിരി കാണാൻ നല്ല മൊഞ്ച. ആ ഒടുക്കത്തെ ചിരിയിൽ നമ്മുടെ സേനപ്പ വീണ്.
2: അല്ല, ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ. താങ്കളുടെ മുഖ്യ ശത്രുവാണ് മണ്ടൻ മുത്തപ്പ എന്ന് പറഞ്ഞല്ലോ. പക്ഷേ നിങ്ങൾ മുത്തപ്പാനെ എന്തൊക്കെയോ പഠിപ്പിച്ചിട്ടുള്ള ഗുരുവാണെന്നാണല്ലോ ജനസംസാരം.
3: നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഓനെ മൂക്കിക്കോടെ പൊഹ വിടാൻ പഠിപ്പിച്ചത് ഞമ്മളാ, 1 റുപ്യക്ക്. പക്കെങ്കിൽ മണ്ടൻ ഞമ്മക്ക് 5.5 തന്നുള്ളൂ.

0: ആറാം പറന്നോൻ, ഇനി ഞമ്മക്ക് 10 അണയും കൂടി തരാനുണ്ട്. ഞമ്മുടെ പൊൻകുരിശ് തോമാൻ്റെ ആനവാരി രാമനായരുടെ ശിങ്കിടിയായിരുന്നു മുത്തപ്പ. ഞമ്മൾ മുത്തപ്പാനെ മണ്ടെന്ന് വിളിച്ചപ്പോൾ പൊൻകുരിശിനും ആനവാരിക്കും കുറച്ചിലായി. ഓരോനെ കയ്യൊഞ്ഞി.
1: താങ്കളുടെ തനത് കലയായ മുച്ചീട്ട് കളി പഠിക്കാൻ മുത്തപ്പായ്ക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്താണ് താങ്കൾ അവനെ അത് പഠിപ്പിക്കാഞ്ഞത്?
0: ഓന് വയസ്സ് 21, എന്തും പഠിക്കാൻ പറ്റുന്ന പ്രായം. മുച്ചീട്ട് കളി പഠിക്കാനായിട്ട് ഓൻ ഞമ്മടെ പിന്നാലെ കുറേ കയ്യിലും കുത്തി നടന്ന് ഇമ്മിണി ആളെ കൊണ്ട് ശിപാർശയും ചെയ്യിച്ച്. പോടാ കൈതേ, ചിരി തലച്ചോറായിട്ട് വാന്ന് ഞമ്മൾ പറഞ്ഞു.
1: സംഗതി സത്യമാണ്, ഏത് തൊഴിലിനും ശകലം തലച്ചോറുള്ളത് നല്ലതാണ്.
0: മുച്ചീട്ട് കളിക്ക് വേണ്ടിയത് അതന്നെ.
1: ഈ മുച്ചീട്ട് കളിയെപ്പറ്റി ഒന്നുകൂടി വിശദമായി പറഞ്ഞു തരാമോ?
0: അതൊക്കെ ഭയങ്കര രഹസ്യാന്ന്. നിങ്ങളായതുകൊണ്ട് മാത്രം നമ്മൾ പറഞ്ഞുതരാം. ആദ്യമായിട്ട് വേണ്ടിയത് ഒരു പെട്ടി പുതിയ സീട്ടാ, പിന്നെ ഏതേലും മുന്തിയ പത്രത്തിൻ്റെ പഴയ 2 താള്, വൃത്തിയുള്ള 4 ചെറിയ കല്ലുകളും വേണം.
1: ഏ, കല്ലുകൾ എന്തിനാ പോക്കറ്റ് സാഹിബേ? അലമ്പുണ്ടാക്കാൻ വരുന്നവരെ എറിയാനാണോ?
0: ഹേയ്, പേപ്പർ നിർത്തിയിട്ട് അതിൻ്റെ 4 മൂലയിൽ വയ്ക്കാനാന്നേ കല്ല്. കാറ്റത്ത് പറന്നു പോവാണ്ടിരിക്കാൻ ഒരു ചെറിയ മുൻകരുതൽ അത്രന്നെ. ചീട്ടും കുത്തുന്ന് ഒരു രൂപച്ചീട്ടും ഒരു പുള്ളിച്ചീട്ടും എടുക്കണം. എന്നിട്ട് ദാ ഇങ്ങനെ പിടിക്കണം. പിന്നെ ഉള്ളത് നിങ്ങളുടെ തൊള്ളേൻ്റെ മിടുക്കാന്നേ. ഹായ് വെയ് രാജാ വെയ്, 1 വെച്ചാ 2, 2 വെച്ചാ 4, രൂപത്തലണെങ്കിൽ നിങ്ങൾക്ക്, പുള്ളിത്തലണെങ്കിൽ ഞമ്മക്ക്. ഹായ് നോക്കോ, വെച്ചോ വെച്ചോ വെച്ചോ, മായമില്ല മന്ത്രമില്ല. വെയ് രാജാ വെയ്, ആർക്കും വെക്കാം, നോക്കി വെച്ചോ വെച്ചോ വെച്ചോ.
1: ഓഹോ, ഈ വാചക കസർത്തു കേട്ട ആരും വെച്ചു പോകും അല്ലേ?
0: പിന്നല്ലാണ്ട് ഏത് കൊലകൊമ്പനായാലും ഓൻ്റെ കൈ ഞമ്മടെ പോക്കറ്റിൽ വീഴും.
1: എല്ലാ കളിയിലും നിങ്ങൾ ജയിച്ചാൽ ബഹുജനങ്ങൾ താങ്കളെ പ്രോത്സാഹിപ്പിക്കുമോ? അവർ ശുദ്ധ മണ്ട കഴുതകളാണോ?
0: അതിനും ഭയുണ്ടെന്ന്. 10-ൽ 6 വീതം ഞമ്മൾ ഓലയാണ് ജയിപ്പിക്കും.
1: അപ്പോൾ കച്ചവടം നഷ്ടമാവില്ലേ?
0: അയിനല്ലേ ഞമ്മുടെ സിൽബന്തിയോട് ചുറ്റിങ്ങനെ നിൽക്കണേ. ജയിക്കണത് എപ്പോഴും ഓലായിരിക്കും. സംഗതി പൊടി കിട്ടിയ, ഇതിൽ വല്ല ചതിയും വഞ്ചനയുണ്ടോ? ഇല്ല, ക്ലീൻ ക്ലീൻ. ഓ, ആ പഹയൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞില്ല. അപ്പോഴേക്ക് ഇതാ വന്ന് മണ്ട മുത്തപ്പ. നമുക്കവൻ്റെ മോന്ത കണ്ട കലി വരും. ഞമ്മളിങ്ങോട്ട് മാറിക്കട്ടെ.
1: ധീരകാമുകൻ മണ്ടൻ മുത്തപ്പാക്ക് സ്വാഗതം. മുത്തപ്പാക്ക് എന്നെ മനസ്സിലായോ?
2: ഇതപ്പോ നല്ല ചോദ്യം. നിങ്ങളെ എഴുത്തുകാരൻ ബഷീറിന്റെ ജയിലിക്ക് കഥകളൊക്കെ എഴുതല്ലേ പഹയൻ? ഞമ്മടെയും സൈനബാൻ്റെയും മൊഹബത്തിനെ കുറിച്ച് നിങ്ങളൊരു കഥ എഴുത്.
1: തീർച്ചയായും, അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. മുച്ചീട്ട് കളിക്കാരൻ ഒറ്റക്കണ്ണൻ പോക്കര്, പുന്നാരമകൾ സൈനബാനെ കൈത്തൊഴിൽ വശമുള്ള നല്ല വരുമാനമുള്ള ആൾക്കെ നിക്കാഹ് ചെയ്തു കൊടുക്കൂ എന്ന് പറയുന്നു.
2: എന്താ ഞമ്മുടെ തൊഴിൽ പോക്കറ്റായിട്ട് എത്ര മോശമാണ്! ഈ മുച്ചീട്ട് കളി പോലെ വല്ലോടത്തും കുത്തിരുന്ന് ചെയ്യാൻ പറ്റണ തൊഴിലാണത്. പുറം നാട്ടിലാണ് വലിയ ക്യാമായിട്ട് നടക്കണ തൊഴിലാണ്. അവിടെയൊക്കെ അത് പഠിപ്പിക്കാൻ സ്കൂളും ഉണ്ട് കോളേജും ഉണ്ട്. ഈ തൊഴിലിന് വേണ്ടി മുടക്ക് മുതൽ എന്താണെന്നറിയോ? ചങ്കൂറ്റം. ജനങ്ങളായിട്ട് നന്നായിട്ട് ഇടപഴകണ ആളാവണം. വായ്നാറ്റവും വിശപ്പിൻ്റെ മണവും ഒന്നും കാര്യമാക്കരുത്. പോക്കറ്റടിക്കാരൻ ജനങ്ങളുടെ പക്കത്താ എപ്പോഴും.
1: അല്ല മുത്തപ്പ, ഈ മുച്ചീട്ട് കളിക്കാരൻ ഒറ്റക്കണ്ണം പോക്കര് താങ്കളുടെ പ്രധാന ശത്രുവാകാൻ എന്താണ് കാരണം?
2: പോക്കറ്റടിച്ച് കിട്ടണേന്ന് പോലീസ് മൂരാച്ചൂർക്ക് കൊടുക്കണം ഉറപ്പിയോ? ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പോലീസ് മൂരാച്ചൂള് സമ്മതിക്കോ? ഇല്ല. ഈ ഒറ്റക്കണ്ണം പോക്കരുണ്ടല്ല, എപ്പോഴും ഞമ്മക്കെതിരെ പോലീസുകാരുടെ ചാശിയും പറയും. ആ മണ്ടൻ അറാൻ പറഞ്ഞോന് ഇന്ന് 10 റുപ്യ കിട്ടി, ഞമ്മൾ കണ്ടതാണ് മൂപ്പര് പോലീസിനോട് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഞമ്മൾ പറയും, എടാ ഒറ്റക്കണ്ണൻ ഇബിലീസേ, വണ്ണ ഐസ് മങ്കി, നിന്റെ മറ്റേ കണ്ണും പൊട്ടിപ്പോകുന്ന്.
1: സൈനബായുടെയും താങ്കളുടെയും പ്രണയത്തെപ്പറ്റി എഴുതണമെങ്കിൽ കുറെ കൂടി കാര്യങ്ങൾ അറിയണം. അതൊക്കെ ഒന്ന് വിശദമായി പറഞ്ഞു തരാമോ?
2: ഒക്കെ പറയാം. ഒരു ശനിയാഴ്ച ചന്തയുള്ള ദിവസമാണ്. ചന്ത എങ്ങനെ അരച്ച് തുടങ്ങണേ ഉള്ളൂ. ഞമ്മളാണെങ്കിൽ നേരം വെളുത്തിട്ട് ഒന്നും കഴിച്ചിട്ടുമില്ല. ഞമ്മുടെ തൊഴില് അന്ന് കാര്യമായിട്ടൊന്നും നടന്നിട്ടുമില്ല. പുഴേൻ്റെ വക്കത്താണ് ചന്തേ. ഓരോന്ന് ചിന്തിച്ച് ഞമ്മൾ പുഴവക്കത്ത് ചെന്നിരുന്ന് കടവിൽ കുറേ കെട്ടുവെള്ളങ്ങൾ കിടപ്പുണ്ട്.

0: ഈ ചേന, ചേമ്പ്, കാച്ചിൽ, കപ്പ, തേങ്ങ, നേന്ത്രക്കായ ഇതൊക്കെ ഇങ്ങനെ കുന്നുകുന്നായിട്ട് കിടക്കണ്. നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയ നേന്ത്രക്കൊല ഞരങ്ങി ഞരങ്ങി പുഴയിലേക്ക് ഇങ്ങനെ പോണ്. നമ്മൾ വിചാരിച്ച് നേന്ത്രക്കായ്ക്ക് വല്ല ശൈത്താൻ കൂടിയാണ്. മുങ്ങിപ്പോകണത് അടുത്ത കടവിലേക്കാണ്. അവിടെ ചെറിയൊരു മരക്കൂട്ടുണ്ടായി. അതങ്ങനെ പച്ച പിടിച്ചൊരു വലിയ മറയായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇതെന്താണ് ഇതിൻ്റെ ഗുഡൻസി എന്നറിയാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് ചെന്നപ്പോൾ ആരവിടെ?
1: ആരായിരുന്നു? ആരായിരുന്നു അവിടെ മുത്തപ്പ?
0: നമ്മുടെ സൈനവ. ഓള് വെള്ളത്തിലേക്ക് കുനിഞ്ഞ് നിൽക്കുകയാണ്. തുണിയെല്ലാം നനഞ്ഞ് മേത്തൊട്ടിക്കിടക്കുക. കാണാൻ നല്ല ചേല്. ഓള് എന്തോ ചരടങ്ങനെ വലിച്ചോണ്ട് നിൽക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ ആ വലിയ നേന്ത്രക്കൊല പൊക്കിയെടുത്ത്. ആ കൊലയിൽ വലിയ ഒരു ചൂണ്ടക്കൊളുത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അമ്പടി, ഞമ്മക്ക് സംഗതി പൂടിയിട്ടി. ആണുങ്ങൾ കക്കയും പിടിച്ച് പറിക്കുകയൊക്കെ ചെയ്യും, അതിൽ തെറ്റൊന്നുമില്ല. അതൊക്കെ ഒരേ കലാപ്രവർത്തനങ്ങൾ. പെണ്ണുങ്ങൾ അങ്ങനെയാണോ? ഞമ്മക്കതത്ര സുഖം തോന്നിയില്ല. ഞമ്മളെ കണ്ടപ്പോൾ സൈനബാൻ്റെ കയ്യിൽ നിന്ന് കൊല താഴെ വീണു. ഓളുടെ മുഖം കാണ്ടരുത്, വെട്ടിമുറിച്ച ഒരു തുള്ളി ചോര ഉണ്ടാവില്ല. സൈനബ, നീ ചെയ്ത് ശരിയാണാ? ഞമ്മൾ ചോദിച്ച്. അല്ല, ഓളുത്തരം പറഞ്ഞു. ഇങ്ങനെ ചെയ്യോ? ഇല്ല. പോയി വേഗം തലയൊക്കെ തുകർത്തി മുണ്ടും കുപ്പായൊക്കെ മാറ്റി. സൈനബ ഏത്തക്കൊല എടുക്കാണ്ട് കുടിയിലേക്ക് ഓടി അങ്ങോട്ട് പോയി. ഞമ്മളാ അത് കൊണ്ടുപോയി കൊടുത്തത്.
1: നിങ്ങൾ തമ്മിലുള്ള പ്രേമം സൈനബയുടെ പിതാവ് മുച്ചീട്ട് കളിക്കാരൻ ഒറ്റക്കണ്ണൻ പോക്കർക്ക് അറിയില്ലേ?
0: ആ ആ അത് പറയാം. ഞമ്മൾ സൈനബാന്റെ മടിയിൽ തലവെച്ചിങ്ങനെ സുഖമായിട്ട് കിടക്കാണ്. അപ്പോഴല്ല മൂപ്പരുടെ വരവ്. ബാപ്പാന്നും പറഞ്ഞ് സൈനബ ഉരുണ്ട് പരണ്ട് അങ്ങനെ എണീച്ച്. ഒറ്റക്കണ്ണം മൂപ്പര് വലിയൊരു മരച്ചീനി കിഴങ്ങെടുത്ത് ഞമ്മൻ്റെ നെഞ്ഞത്തേക്ക് ഒറ്റ ഏറ. ഞമ്മൾ കിഴങ്ങെടുത്ത് തൊണ്ട് പൊളിച്ച് കുറുമുറാന്ന് കടിച്ചങ്ങോട്ട് തിന്ന്. മാമാ, ഞാൻ സൈനബാനെ കെട്ടാൻ പോണേന്ന് പറഞ്ഞു. എടെ കള്ള ഹറാമേ, നീ എൻ്റെ അതിർക്കഹത്തിന് വെളിയിലിറങ്ങടാ, മൂപ്പര് കലി തൊള്ളിക്കൊണ്ട് അങ്ങോട്ട് പറഞ്ഞു. മാമാ, ഞാൻ വല്ലതും ഇതുവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പുറത്ത് മാപ്പാക്കണം. ഇനി നമ്മൾ പോക്കറ്റടിക്കാൻ പോവാൻ പാടില്ലെന്നാണ് സൈനബ പറയണത്. ഇനി ആ പണിക്ക് നമ്മളില്ലേ? അപ്പം മൂപ്പരുടെ ചോദ്യം, ഇനി നീ തെണ്ടാൻ പോകുകയാണ് ആ കൈതേ? നമ്മൾ പറഞ്ഞ് നമ്മളൊരു ഷായൻ്റെ കച്ചവടം തുടങ്ങാൻ പോവാണ്. അതിന് മാമ ഒരു 10 രൂപ്യ കായ് തന്ന് സഹായിക്കണം. നിന്നെ മൂക്കിക്കോടെ പുക വിടാൻ പഠിപ്പിച്ച വകയിൽ ഞമ്മക്ക് 10.5 വരും. അതിഞ്ഞു തന്നിട്ട് ഇറങ്ങിപ്പോടാ എന്ന് പോക്കിരി പറഞ്ഞു.
1: നിങ്ങളുടെ വിവാഹം നടക്കില്ല എന്ന് ഉറപ്പായി അല്ലേ? ഒരു പ്രണയത്തിൻ്റെ ദുഃഖപര്യവസായിയായ അന്ത്യം. ഒരെഴുത്തുകാരൻ എന്ന നിലയിൽ എൻ്റെ ധാർമ്മിക പിന്തുണ നിങ്ങൾക്കാണ്.
0: അങ്ങനെ എഴുതി തള്ളാൻ വരട്ടെ. ഒരു ചൊവ്വാഴ്ച ചന്തയ്ക്ക് ഞമ്മൾ മുച്ചിട്ട് കളിക്കാൻ ചെന്ന്. അന്ന് ആദ്യമായിട്ടു ഒറ്റക്കണ്ണം പോക്കരി തോറ്റ്. ഞമ്മക്ക് 15 രൂപ്യ കിട്ടി. അടുത്ത ചന്തയ്ക്ക് ഞമ്മളൊരു ചായക്കട തുടങ്ങി. ഹായ് ഷുടുവൈനാടൻ കാപ്പി കുടിച്ചു പോ, ബലതുച്ഛം ഗുണം മെച്ചം. ഹായ് ഷുടുവൈനാടൻ കാപ്പി. കച്ചോടം കഴിഞ്ഞ് അന്നും കളിച്ച്, അന്നും ഞമ്മൾ ജയിച്ച്. അടുത്ത 10-12 ചന്തകളിൽ ഞമ്മൾ കളിച്ച് ജയിച്ച്. ഒറ്റക്കണ്ണം പോക്കരി പാപ്പരായി. ഇനി കളിക്കാൻ വരരുതെന്ന് മൂപ്പര് ഞമ്മളെ കാലു പിടിച്ച് പറഞ്ഞു. സൈനബാനെ കെട്ടിച്ച് തന്നാൽ പിന്നെ ഞമ്മൾ ഒരിക്കലും കളിക്കാൻ വരില്ല എന്നും പറഞ്ഞു. ഒടുവി ഞമ്മക്ക് തന്നെ സൈനബാനെ കെട്ടിച്ച് തന്നു.
1: അപ്പോൾ സർവം മംഗളം. അല്ല, ഒരു രഹസ്യം ചോദിച്ചോട്ടെ, മുച്ചീട്ട് കളിയിൽ ജയിച്ചതെങ്ങനെ?
2: എന്റെ കെട്ടിയോള് സൈനബ ശീട്ടുകുത്തിലെ എല്ലാ രൂപച്ചീട്ടിലും അടയാളിട്ട് ഓരോന്നിൻ്റെയും മൂലയിൽ സൂചോണ്ടുള്ള 4 ചെറിയ കുത്തുകൾ

0: നിങ്ങൾ കേട്ടത് മുച്ചീട്ടുകളിക്കാരന്റെ മകൾ ബഷീറിന്റെ കഥയുടെ റേഡിയോ ആവിഷ്കാരം. റേഡിയോ രൂപാന്തരം എം കെ ശ്രീകുമാർ. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: ഒറ്റക്കണ്ണൻ പോക്കർ മോഹൻ ചരപ്രമ്പിൽ, ചരിത്രകാരൻ പി വി വേണുഗോപാൽ, മണ്ടൻ മുത്തപ്പ എം എം അബ്ദുൾ റസാഖ്, സംവിധാനം ഉമാബാലൻ.
1: ഇതോടെ ഇന്നത്തെ സാഹിത്യരംഗം സമാപിച്ചു. ഇനി ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം എസ് ജാനകി ആലപിച്ചത്.

ഇതോടെ ഇന്നത്തെ മലയാളം പരിപാടി സമാപിക്കുന്നു. മലയാളം പ്രക്ഷേപണം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ മലയാളം പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് അശ്വിനി ജെ.ആർ.